നിങ്ങൾ എന്തിന് ഒരു പേഴ്സണൽ സപ്പോർട്ട് വർക്കർ ആകണം? മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഒരു മാറ്റം കൊണ്ടുവരാനായി സർട്ടിഫിക്കറ്റ് നേടി നിങ്ങളുടെ കരിയർ ആരംഭിക്കൂ 5 മാസത്തിനുള്ളിൽ. കൂടുതൽ അറിയാനായി സന്ദർശിക്കൂ ontario.ca/gopsw. ഒന്റേരിയോ ഗവൺമെന്റിന്റെ സാമ്പത്തിക പിന്തുണയോടെ.